0: നമുക്കെടുത്തഞ്ചിൻ്റെ മുതലേ ചെരുപ്പ് ഇഞ്ചിരിപ്പിന് മീറ്റ് മൂന്നാം പടി മേറ്റുന്നോ എൻ്റെ അച്ഛൻ ജിനന്തരി ചേട്ടാനോ എം ടു മസിലേലാണോ കമ്പുതിരോ നമ്പർ കാര്യം പാടിനോ വൺ ടു തുങ്ക അമ്മട്ടു തുവാനോ ശി ബോബോ ഒരച്ചിയോ നമ്പിക്കുറ ചേരി നോ ഇരി മട്ടു കാ മട്ടു കീറോ കീതോ ചേക്കിയാറുടെ കച്ചോ ഗുബെനി മക്കാസി ഉപ്പി ബ്രൻ ബല്ലോ ഉപ്പി
1: നോക്കാത്തു Tu peux dire un peu, tu peux un peu.